0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഹരിപ്പാട് പി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. ചേർത്തല എസ് പി ശ്രീകുമാർ, വിശേഷാൽ തവിൽ. ആദ്യം പുഷ്പലതികാരാഗത്തിൽ ഭാവയേ ഗോപബാലം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ഹരിപ്പാട് പി കൃഷ്ണകുമാർ ആൻഡ് പാർട്ടി. They are accompanied on the special tavil by Chertala SP Shrikumar. They begin their Nagasuram recital with a composition of Maharaja Swadhi Thirunal, Bhavaye Gopabalam, in the rag Pushpaladiga set to Rubagathal.

0: ഇനി ഹിന്ദോളം രാഗത്തിൽ മാമവധുശ്രീ സരസ്വതി എന്ന കൃതി കേൾക്കാം. ആദിതാളം മൈസൂർ വാസുദേവ് ആചാർ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ദ നാഗസ്വരം റെസൈറ്റൽ, ദേ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവ് ആചാർ, മാമവധുശ്രീ സരസ്വതി. ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിപ്പാട് പി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. ചേർത്തല SP ശ്രീകുമാർ, വിശേഷാൽ തവിൽ. അവസാനമായി ചിഹ്നം സിറുകിളിയെ എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദ്യ താളം തിശ്രനട സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagaswaram recital by Haripad P, Krishna Kumar and party. They are accompanied on the special tavil by Chertala SP Shri Kumar. Shri Haripad P, Krishna Kumar and party conclude their Nagaswaram recital with a raga malika of Subramanya Bharathiyar, Chinnan Cherukiliye, set to Adithal Tishranada.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹരിപ്പാട് പി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച നാഗസ്വരക്കച്ചേരി, ചേർത്തല എസ് പി ശ്രീകുമാർ, വിശേഷാൽ തവിൽ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ഹരിപ്പാട് പി കൃഷ്ണകുമാർ ആൻഡ് പാർട്ടി. ദേവ അക്കംപനീഡ് ഓൺ ദ സ്പെഷ്യൽ തവിൽ ബൈ ചേർത്തല എസ് പി ശ്രീകുമാർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
0: ഇനി ശ്രീ ഇത്തിത്താനം പി ബിജുരാജ് തവിലിൽ അവതരിപ്പിച്ച ലയവിന്യാസം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: ലിസൺ ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ശ്രീ ഇത്തിത്താനം പി ബിജുരാജ്. ലിസൺ ടു മിശ്രചാപ്പ് താൾ.

0: ശ്രീ ഇത്തിത്താനം പി ബിജുരാജ് തവിലിൽ അവതരിപ്പിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. മിശ്രചാപ്പത്താളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ശ്രീ ഇത്തിത്താനം പി ബിജുരാജ്, മിശ്ര ചാപ്പത്താൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫൊരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി വൈക്കം പത്മകൃഷ്ണന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ തിരുവനന്തപുരം എസ് വി സജികുമാർ മുഖർശംഖ്. ആദ്യം നാട്ടരാഗത്തിൽ മീനാക്ഷി സുധൻ രചിച്ച രക്ഷമാം ശരണാഗതം എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Violin Recital by Srimati Vaikyam Padmakrishnan. She is accompanied on the mridangam by Shri Chertala Ji Krishna Kumar and on the morsing by Shri Thiruvananthapuram S. V. Saji Kumar. She begins a Carnatic Classical Violin Recital with a composition of Meenakshi Sudhan, രക്ഷമാം ശരണാഗതം, ഇന്ദ്രാഗ് നാട്ട, സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി രീതിഗൗള രാഗത്തിൽ സുബ്ബരായ ശാസ്ത്രി രചിച്ച ജനനീ നിന്നുവിന എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പതാളം.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, ജനനീ നിന്നുവിന. ഇന്ന് രാഗ് രീതിഗൗള, സെറ്റ് ടു മിശ്രചാപ്പതാളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി വൈക്കം പത്മകൃഷ്ണന്റെ വയലിൻ കച്ചേരി. ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ തിരുവനന്തപുരം SV സജികുമാർ മുഖർശംഖ്. ഇനി കമാസ് രാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച ബ്രോജേവ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by Srimati Vaikyam Padmakrishnan. She is accompanied on the mridangam by Shri Chertala Ji Krishna Kumar and on the morsing by Shri Thiruvananthapuram SV Saji Kumar. Now listen to a composition of Mysore Vasudevachar, Brocheva. In the rag, Kamas sets to Aditaal.

0: അവസാനമായി വാസന്തി രാഗത്തിൽ തില്ലാന കേൾക്കാം. ആദിതാളം ലാൽഗുഡി ജി ജയരാമൻ രചിച്ചത്.
1: ശ്രീമതി വൈക്കം പത്മകൃഷ്ണൻ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് ലാൽഗുഡി ജി ജയരാമൻ ഇൻ ദ രാഗ് വാസന്തി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി വൈക്കം പത്മകൃഷ്ണന്റെ വയലിൻ കച്ചേരി, ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ തിരുവനന്തപുരം എസ് വി സജികുമാർ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Violin Recital by Shrimati Vaikyam Padmakrishnan. Accompanying artists were Shri Chertala G. Krishnakumar on the Mridangam and Shri Thiruvananthapuram S. V. Sajikumar on the Morsing. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. Now we bring you a vocal recital by എറണാകുളം MS ജയലക്ഷ്മി. She is accompanied by CS അനുരൂപ് on violin and കലാമണ്ഡലം P കൃഷ്ണകുമാർ on മൃദംഗം. മാരകോടി സുന്ദരി ബഹുദാരി രാഗം ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മാരകോടി സുന്ദരി ഇൻ രാഗ ബഹുദാരി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

കല്യാണി രാഗത്തിൽ ഭജരേ എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഭജരേ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം MS ജയലക്ഷ്മി. ഷീസ് അക്കമ്പനീഡ് ബൈ CS അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം P കൃഷ്ണകുമാർ ഓൺ മൃദംഗം. അടിമലരിണ തന്നെ, മുഖാരി രാഗത്തിൽ KC കേശവപിള്ളയുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹർ റിസൈറ്റൽ വിത്ത് KC കേശവപിള്ളാസ് കൃതി അടിമലരിണ തന്നെ ഇൻ രാഗ മുഖാരി സെറ്റ് ടു ആദിതാളം.

കരുണ ചെയ്യുവാൻ എന്തു താമസം. യദുകുല കാംബോജിരാഗത്തിൽ ഇരയിമ്മൻ തമ്പിയുടെ കൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് കരുണ ചെയ്യുവാൻ എന്തു താമസം, കമ്പോസ്ഡ് ബൈ ഇരയിമ്മൻ തമ്പി ഇൻ യദുകുല കാംബോജിരാഗ സെറ്റു ആദിതാളം.

മായാ ഗോപബാല, കാപ്പിരാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി. ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് മായാ ഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ളൈ.

എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം MS ജയലക്ഷ്മി. ഷീ വാസ് അക്കമ്പനീഡ് ബൈ CS അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം P കൃഷ്ണകുമാർ ഓൺ മൃദംഗം. രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, anytime Indian music.